0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ജപമാലയർപ്പണവും ക്രൈസ്തവ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി കോട്ടയം അതിരൂപതയിലെ MSP വൈദിക സമൂഹാംഗമായ റെവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് കറുകപ്പറമ്പിൽ പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്. ഇരിട്ടി കുന്നോത്ത് ഗുഡ്ഷെപ്പേർഡ് മേജർ സെമിനാരി, കോട്ടയം കപ്പുച്ചിൻ വിദ്യാനികേതൻ എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്രാധ്യാപകൻ കൂടിയാണ്. റോമിലെ അഞ്ചേലിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഫാദർ കറുകപ്പറമ്പിൽ.
3: ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ തുടർച്ചയായി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ തലങ്ങളിലും ജപമാലയർപ്പിക്കുന്ന ഒരു പതിവ് ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിന്നിരുന്നു, ഇന്നും എല്ലായിടത്തും തന്നെ നിലനിൽക്കുന്നു. രക്ഷകനും നാഥനുമായ ദൈവപുത്രനായ ഈശോയോടുള്ള സ്നേഹവും ഭക്തിയും ആരാധനയും കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തോടാണു നാം ക്രിസ്തീയ വിശ്വാസത്തിൽ ബഹുമാനവും ഭക്തിയും പ്രകടിപ്പിക്കുന്നത്. ഇതിന് പലവിധ മാർഗങ്ങളാണ് സഭ നമുക്കായി നിർദ്ദേശിച്ച് തന്നിട്ടുള്ളത്. മംഗളവാർത്തക്കാലം മുഴുവനും, ആഴ്ചയിലെ ബുധനാഴ്ച ആചരണം എന്നിവ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബുധനാഴ്ചയിലെ യാമപ്രാർത്ഥന മരിയൻ സ്തുതിഗീതങ്ങൾ കൊണ്ടും മറിയത്തോടുള്ള പ്രാർത്ഥന കൊണ്ടും മറിയത്തോടൊപ്പമുള്ള പ്രാർത്ഥന കൊണ്ടും സുരക്ഷിതവും സമഗ്രവുമാണ്. 8 നോമ്പും 15 നോമ്പും മറിയത്തിൻ്റെ പ്രധാന തിരുനാളുകൾക്കൊരുക്കമായ ആചരണങ്ങളാണ്. പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ നിരവധി തിരുനാളുകൾ മറിയത്തിൻ്റെ ബഹുമാനാർത്ഥം ആഘോഷിച്ചു പോരുന്നു. ജനനത്തിരുന്നാൾ, മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ, അമലോത്ഭവ തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. ചില തിരുനാളുകൾ സഭയുടെ ആദ്യകാലത്ത് തന്നെ രൂപീകൃതമായതാണ് എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിരവധി ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഗാനങ്ങളും ഗീതകങ്ങളും മറിയത്തോട് ബന്ധപ്പെടുത്തി സഭയിൽ ഇന്ന് നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്ത് തന്നെ എല്ലാവർക്കും സുപരിചിതവുമാണ് ജപമാലയർപ്പണം. ജപമാലയുടെ നന്മകളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ജപമാലയെക്കുറിച്ചുള്ള ഉദ്ധരണികളെക്കുറിച്ചും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പോരാ എന്നതാണ് സത്യം. നമ്മുടെ കുടുംബങ്ങളിൽ മുടക്കം കൂടാതെ അനുദിനം അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഒരുമിച്ച് ജപമാല അർപ്പിക്കുന്ന കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും ശാന്തതയും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. 1891 സെപ്റ്റംബർ 22 ഭാഗ്യസ്മരണാർഹനായ ലയോ 13-ാമൻ മാർപ്പാപ്പ ഒക്ടോബ്രി മെൻസെ എന്ന തൻ്റെ ചാക്രിയലേഖനം വഴിയാണ് ഒക്ടോബർ മാസം മുഴുവനും ജപമാല മാസമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. തുടർന്ന് എല്ലാ ദിവസവും ജപമാല അർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതും ഈ ചാക്രിയലേഖനത്തിലൂടെയാണ്. അന്ന് മുതൽ ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ അത് തുടരുന്നു. ജപമാലയർപ്പണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൊന്ത. 59 മണികളുള്ള ഒരു ഉപകരണം. കൊന്താരെ എന്ന പദത്തിൽ നിന്നാണ് കൊന്ത എന്ന വാക്ക്, എണ്ണുക എന്നാണ് അതിൻ്റെ അർത്ഥം. ജപമാലയർപ്പണത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം എണ്ണി അർപ്പിക്കുവാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക. ജപമാല അല്ലെങ്കിൽ കൊന്ത വിശുദ്ധമാക്കുന്നത് അത് ആശീർവദിക്കുന്നത് വഴിയും അതിൽ ഒരുമിച്ച് ചേർത്തിട്ടുള്ള കുരിശു വഴിയുമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് റോസറി എന്നാണ് പറയുക. റൊസാരിയും എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. റോസാപ്പൂക്കളുടെ തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതിനിടുക? മരിയ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ അതിന് വിശദീകരണം നൽകുന്നു. ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉരുവിടുമ്പോൾ ഒരു റോസാപ്പൂവ് നാം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. റോസാപ്പൂക്കളുടെ തോട്ടം പോലെ അത് ആക്കി തീർക്കുവാൻ 53 റോസാപ്പൂക്കൾ അമ്മയുടെ കയ്യിൽ നാം കൊടുക്കുന്നു. അമ്മ അത് രക്ഷകനും നാഥനും തൻ്റെ പുത്രനുമായ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കായി മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നു. ജപമാല പ്രാർത്ഥന എന്ന് എവിടെ ആരംഭിച്ചു എന്ന് കൃത്യതയില്ല. എന്നാൽ അലൻ ദേ ലാ റോഷെ എന്ന ഡൊമിനിക്കൻ സന്യാസിയാണ് ഇന്ന് രീതിയിലുള്ള ജപമാല പ്രാർത്ഥന ക്രമപ്പെടുത്തിയതെന്ന് ചരിത്രം പറയുന്നു. ഏതായാലും 1565 മുമ്പാണ് ജപമാല പ്രാർത്ഥന ഉണ്ടായതെന്ന് സഭയുടെ ചരിത്രം നമ്മോട് പറയുന്നു. ജപമാലയെക്കുറിച്ചുള്ള ആദ്യത്തെ ചാക്രിയലേഖനം എഴുതിയത് പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പായാണ്. കൊൺസുവരേന്ത് റൊമാനി പൊന്തിഫിച്ചസ് എന്ന ചാക്രിയലേഖനം ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അന്ന് തന്നെ നമ്മോട് പറയുന്നുണ്ട്. അന്നു മുതൽ നിരവധി സഭാരേഖകൾ, മാർപ്പാപ്പമാരുടെ പഠനങ്ങൾ ജപമാലയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. ലയോ 13 മാർപ്പാപ്പ 13 ചാക്രിയലേഖനങ്ങളാണ് ജപമാലയെക്കുറിച്ച് എഴുതിയത്. 1978 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ മാർപ്പാപ്പായി സ്ഥാനാരോഹിതനായതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ജപമാലയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. അതുവഴി പരിശുദ്ധ അമ്മ എന്നെ പുത്രനുമായി ബന്ധിക്കുന്നു. ജപമാല എന്ന ഉപകരണത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, മറിയം വഴി എന്നെ ഈശോയുമായി ബന്ധിക്കുന്ന ചങ്ങലയാണ് ജപമാല. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 1995 ശേഷം 70 പ്രസംഗങ്ങൾ ജപമാലയെക്കുറിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാവ് തന്നെയാണ് അവസാനത്തെ ചാക്രിയ ലേഖനവും ജപമാലയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, റൊസാരിയും വെർജിനിസ് മരിയെ, 2002 ഒക്ടോബർ 16. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുമല്ലോ ജപമാലയെക്കുറിച്ച് സഭയ്ക്കും സഭാധികാരികൾക്കുമുള്ള ചിന്തകൾ എന്താണ് എന്ന്. ഈശോമിശിഹായിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം ഇത്രയധികം വ്യക്തമായി ഉദ്ഘോഷിക്കുകയും ആഘോഷിക്കുകയും അനുദിനം ഓർക്കുകയും ചെയ്യുന്ന മറ്റൊരു ഭക്താനുഷ്ഠാനം വേറെയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപഠനങ്ങളിലും അധിഷ്ഠിതമായ വിശിഷ്ടമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് ജപമാല. ജപമാല രഹസ്യമെന്നാണല്ലോ നാം ജപമാലയുടെ ഇടയ്ക്കിടെ ചെല്ലുന്ന പ്രാർത്ഥനയ്ക്ക് പറയുക. അത് സത്യത്തിൽ മിശിഹാരഹസ്യം തന്നെയാണ്. 20 ദൈവീക രഹസ്യങ്ങളെക്കുറിച്ച് ഉരുവിട്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നതാണ് ജപമാല. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന എന്നതിനേക്കാൾ ജപമാല സമർപ്പണം എന്ന പേരാണ് ഉചിതമായ പേര് എന്ന് മനസ്സിലാക്കണം. അതിൽ മംഗളവാർത്ത, സ്നാപകൻ്റെ അടുത്തുള്ള സന്ദർശനവും വിശുദ്ധീകരണവും, ഈശോമിശിഹായുടെ ജനനം, ദൈവാലയ സമർപ്പണം, പൈതലായ ഈശോയെ ദൈവാലയത്തിൽ കണ്ടുമുട്ടുന്നത്, ഈശോയുടെ മാമോദീസ, ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണം, അവിടുത്തെ രൂപാന്തരീകരണം, കാനായിലെ അത്ഭുതം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ഗതസമനിലെ പ്രാർത്ഥന, പീഡാനുഭവം, മുൾമുടി ധരിപ്പിച്ചുള്ള അവഹേളനം, കാൽവരി യാത്ര, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധ റൂഹായുടെ ആഗമനം, മറിയത്തിൻ്റെ സ്വർഗാരോപണം, മറിയത്തിൻ്റെ രാജ്ഞിപദം അലങ്കരിക്കൽ, ഇങ്ങനെ ദൈവീക രഹസ്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ജപമാല പ്രാർത്ഥന. ജപമാലയെക്കുറിച്ച് എതിരായി ചിന്തിക്കുന്നവരുണ്ട്. ആവർത്തന വിരസതയെന്ന് അവർ പറയും. അല്ലെങ്കിൽ മറിയത്തെ എത്രയധികം പുകഴ്ത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് പലരും ജപമാല എതിർക്കുന്നവരുണ്ട്. അതിന് കാരണം ജപമാല എന്താണെന്നും ജപമാലയുടെ അകക്കാമ്പ്, ഉള്ളടക്കം എന്താണെന്നും ജപമാലയുടെ ലക്ഷ്യം എന്താണെന്നും അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇക്കൂട്ടർ ഇങ്ങനെ പറയുക. ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ ധ്യാനമാണ്, രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ് അത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് നാം ഈശോയെ അനുഭവിക്കുന്നതാണ് ജപമാല. അമ്മയോടൊപ്പമിരുന്ന് ഈശോയെ കേൾക്കുന്നു, ഈശോയെ കാണാൻ ശ്രമിക്കുന്നു, ഈശോയെ അനുഭവിക്കാൻ ശ്രമിക്കുന്നു, ഈശോയെ ധ്യാനിക്കുന്നു. ജപമാല മരിയൻ വിശ്വാസ സത്യങ്ങളുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ വിശ്വാസ സത്യങ്ങൾ 12 നാം വിശ്വാസ പ്രമാണത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ 4 മരിയൻ വിശ്വാസ സത്യങ്ങളുണ്ട്. മറിയം ദൈവമാതാവ്, നിത്യകന്യക, അമലോത്ഭവ, സ്വർഗാരോപിത. ഈ 4 വിശ്വാസ സത്യങ്ങളും ജപമാലയിൽ അർപ്പണത്തിൽ നാം ഉദ്ഘോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജപമാല സുവിശേഷങ്ങളുടെ സംക്ഷിപ്തമാണ്, എന്നാൽ സുവിശേഷത്തിന് പകരമല്ല എന്ന് നാം ഓർക്കണം. മംഗളവാർത്ത മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെ ഉള്ളതാണല്ലോ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം, അതാണ് ജപമാലയുടെയും ഉള്ളടക്കം. ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞ് ദൈവത്തെ തെരഞ്ഞെടുത്ത് കാൽവരിമലയുടെ ബലിയിൽ സന്നിഹിതയായി അവൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച് പരിശുദ്ധ റൂഹായുടെ വരവിൽ നിറയപ്പെട്ട മറിയത്തിൻ്റെ സമ്മതത്തോടെ മിശിഹായിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യങ്ങൾ ജപമാലയിൽ നമ്മൾ ഓർക്കുകയാണ്. മിശിഹായുടെ ജീവിതം കൺമുമ്പിലൂടെ കടത്തിവിടുകയാണ്. അങ്ങനെ ഈശോയെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ഈ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കും. ജപമാല നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായിക്കുന്ന ഉചിതമായ പ്രാർത്ഥനയാണ്. രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് ഈശോയോട് അനുരൂപപ്പെടാൻ ജപമാല സഹായിക്കുന്നു. സുവിശേഷ സംഭവങ്ങൾ ഓർത്ത് ഈശോയെ പ്രഘോഷിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണിത്. എളുപ്പത്തിൽ എല്ലാവർക്കും എവിടെയും വെച്ച് അർപ്പിക്കാവുന്നൊരു പ്രാർത്ഥനയാണിത്. ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമായിട്ട് ജപമാലയെ നമുക്ക് കാണാം. ജപമാല കയ്യിലേന്തി പരസ്യമായി പ്രാർത്ഥന അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്, വലിയ സാക്ഷ്യമാണ്, വിശിഷ്ടവും മനോഹരവുമായ ഒരു സാക്ഷ്യം. ജപമാല അർപ്പിക്കുന്നതിലൂടെ ദുഷ്ടശക്തികളെ എതിർക്കാൻ, പ്രലോഭനങ്ങളെ വിജയിക്കാൻ നമുക്ക് ശക്തി ലഭിക്കും. ഇതിനായി അമ്മയോടൊപ്പം നടത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ശക്തിയേറിയ ആയുധമാണ് ജപമാല. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞത്, ജപമാല അത് കയ്യിലേന്തിയാൽ ആയുധം, കഴുത്തിലേന്തിയാൽ അത് ആഭരണവുമാണ്. ജപമാല നിത്യതയ്ക്ക് വഴി തുറക്കുന്ന പ്രാർത്ഥനയാണ് എന്നതാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഭാഷ്യവും സാക്ഷ്യവും. നിത്യവും ജപമാല അർപ്പിക്കുന്നവർക്ക് നിത്യശിക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയേയില്ല, നിത്യരക്ഷ ഉറപ്പാണ് എന്നാണ് വിശുദ്ധ ഡൊമിനിക് നമ്മെ ഓർമ്മിപ്പിക്കുക. അമ്മയെപ്പോലെ ഈശോയോടൊപ്പം ജീവിച്ച്, ഈശോയെക്കുറിച്ച് ധ്യാനിച്ച്, ഈശോയോടൊപ്പം അമ്മയോടൊപ്പം സ്വർഗത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. അതിന് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്, ശക്തിയാണ്, നമുക്ക് ഉദാഹരണവും ആണ്. ജപമാലയെക്കുറിച്ച് നിരവധി ഉദ്ധരണികൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിധത്തിൽ പുണ്യാത്മാക്കളും സഭാധികാരികളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഡൊമിനിക് പറയുന്നു, ജപമാല എല്ലാ ദാനങ്ങളുടെയും വരങ്ങളുടെയും ഖജനാവാണ്. അന്ന് തന്നെ വിശുദ്ധ ഡൊമിനിക് പറഞ്ഞു, അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിൽ ചിന്തകൾ ഈശോയിൽ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന ഒരു സാധാരണ പ്രാർത്ഥനയാണ് ജപമാല. ഫ്രാൻസിസ് മാർപ്പാപ്പ ദിലക്സിറ്റ് നോസ് എന്ന തൻ്റെ ചാക്രിയ ലേഖനത്തിൽ ഒരു ലിക്വിഡ് സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ഥിരതയില്ലാത്ത അസ്ഥിരമായ ലോകത്തെക്കുറിച്ച്. ഈ അസ്ഥിരമായ ചിന്തയുള്ള ലോകത്ത് ഓരോരുത്തരുടെയും ഹൃദയങ്ങളും വിചാരങ്ങളും ഈശോയിൽ ഉറപ്പിച്ച് നിർത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. പാദ്രപ്പിയോ പറയുന്നു, ജപമാല ശക്തിയേറിയതും ബലവത്തുമായ പടച്ചട്ടയാണ്, എന്തിനേയും എതിർക്കാനായിട്ട് ശക്തി നൽകുന്നത്. മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നു, ജപമാല ചൊല്ലുന്നവർ വഴിതെറ്റുകയില്ല. പത്താംപീസ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, മറിയവും ജപമാലയും എനിക്ക് പ്രതീക്ഷയുടെ മഴവില്ലാണ്. ഏതൊരു പതിവ് തെറ്റിയാലും എൻ്റെ ജീവിതത്തിൽ ജപമാല ചൊല്ലുന്ന പതിവ് തെറ്റുകയില്ല എന്ന്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിനെ കേന്ദ്രബിന്ദുവാക്കി ജീവിക്കാൻ നമുക്ക് ശക്തി നൽകുന്നതാണ് ജപമാല. ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹവും ബന്ധവും സാധ്യമാക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജപമാലയർപ്പണം. ദൈവപുത്രനായ മിശിഹായാണ് രക്ഷ നേടിത്തന്നത് എന്ന് ജപമാലയർപ്പണത്തിലൂടെ നമുക്ക് ബോധ്യമാകുകയും ആ വിശ്വാസം ആഴപ്പെടുകയും ചെയ്യും. ജപമാലയർപ്പണത്തിലൂടെ നാം രക്ഷാകര ചരിത്രത്തിലൂടെ വീണ്ടും ജീവിക്കുകയും അതിൻ്റെ ഫലമായ നിത്യതയിലുള്ള പ്രതീക്ഷയിൽ ആഴപ്പെടുകയും ചെയ്യും. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ച വേളയിൽ ഇങ്ങനെ പറഞ്ഞു, ജപമാല ചൊല്ലണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച ഈ സ്ഥലത്ത് ജപമാല അർപ്പിക്കുന്നതിലൂടെ ക്രിസ്തുനാഥൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ആഴപ്പെടാൻ നമ്മെ സഹായിക്കും. അമ്മയോടൊപ്പം ഹൃദയങ്ങളും വിചാരങ്ങളും വിശുദ്ധമാക്കാനും ഉന്നതങ്ങളിലേക്ക് ഉയർത്താനും ജപമാല നമ്മെ സഹായിക്കും. ജപമാല അർപ്പിച്ചുകൊണ്ട് മിശിഹാ രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവ കൃപ നമ്മിൽ നിറയാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. നാം ജപമാല അർപ്പിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ച് അമ്മ നമ്മെ മിശിഹാ നടന്ന മാർഗത്തിലൂടെ നടത്തുന്നു. ജപമാല അർപ്പിച്ചു കഴിയുമ്പോൾ അമ്മ നമ്മുടെ കൈകൾ പിടിച്ച് നടത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭക്തിയോടെ നമുക്ക് ജപമാല അർപ്പിച്ച് ഈശോ മിശിഹായുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാം.
2: പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ജപമാലയർപ്പണവും ക്രൈസ്തവ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി കോട്ടയം അതിരൂപതയിലെ MSP വൈദിക സമൂഹാംഗമായ റവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് കറുകപ്പറമ്പിൽ പങ്കുവച്ച ചിന്തകളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ജപമാലയർപ്പണവും ക്രൈസ്തവ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി കോട്ടയം അതിരൂപതയിലെ MSP വൈദിക സമൂഹാംഗമായ റെവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് കറുകപ്പറമ്പിൽ പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്. ഇരിട്ടി കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി, കോട്ടയം കപ്പുച്ചിൻ വിദ്യാനികേതൻ എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്രാധ്യാപകൻ കൂടിയാണ്. റോമിലെ അഞ്ചേലിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഫാദർ കറുകപ്പറമ്പിൽ.
3: ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ തുടർച്ചയായി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ തലങ്ങളിലും ജപമാലയർപ്പിക്കുന്ന ഒരു പതിവ് ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിന്നിരുന്നു, ഇന്നും എല്ലായിടത്തും തന്നെ നിലനിൽക്കുന്നു. രക്ഷകനും നാഥനുമായ ദൈവപുത്രനായ ഈശോയോടുള്ള സ്നേഹവും ഭക്തിയും ആരാധനയും കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തോടാണു നാം ക്രിസ്തീയ വിശ്വാസത്തിൽ ബഹുമാനവും ഭക്തിയും പ്രകടിപ്പിക്കുന്നത്. ഇതിന് പലവിധ മാർഗങ്ങളാണ് സഭ നമുക്കായി നിർദ്ദേശിച്ച് തന്നിട്ടുള്ളത്. മംഗലവാർത്തക്കാലം മുഴുവനും, ആഴ്ചയിലെ ബുധനാഴ്ച ആചരണം എന്നിവ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബുധനാഴ്ചയിലെ യാമപ്രാർത്ഥന മരിയൻ സ്തുതിഗീതങ്ങൾ കൊണ്ടും മറിയത്തോടുള്ള പ്രാർത്ഥന കൊണ്ടും മറിയത്തോടൊപ്പമുള്ള പ്രാർത്ഥന കൊണ്ടും സുരക്ഷിതവും സമഗ്രവുമാണ്. 8 നോമ്പും 15 നോമ്പും മറിയത്തിൻ്റെ പ്രധാന തിരുനാളുകൾക്കൊരുക്കമായ ആചരണങ്ങളാണ്. പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ നിരവധി തിരുനാളുകൾ മറിയത്തിൻ്റെ ബഹുമാനാർത്ഥം ആഘോഷിച്ചു പോരുന്നു. ജനന തിരുനാൾ, മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ, അമലോത്ഭവ തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. ചില തിരുനാളുകൾ സഭയുടെ ആദ്യകാലത്ത് തന്നെ രൂപീകൃതമായതാണ് എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിരവധി ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഗാനങ്ങളും ഗീതകങ്ങളും മറിയത്തോട് ബന്ധപ്പെടുത്തി സഭയിൽ ഇന്നും നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്ത് തന്നെ എല്ലാവർക്കും സുപരിചിതവുമാണ് ജപമാലയർപ്പണം. ജപമാലയുടെ നന്മകളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും

0: ഫലത്തെക്കുറിച്ചും ജപമാലയെക്കുറിച്ചുള്ള ഉദ്ധരണികളെക്കുറിച്ചും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പോരാ എന്നതാണ് സത്യം. നമ്മുടെ കുടുംബങ്ങളിൽ മുടക്കം കൂടാതെ അനുദിനം അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഒരുമിച്ച് ജപമാല അർപ്പിക്കുന്ന കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും ശാന്തതയും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. 1891 സെപ്റ്റംബർ മാസം 22 ഭാഗ്യസ്മരണാർഹനായ ലയോ 13-ാമൻ മാർപ്പാപ്പ ഒക്ടോബ്രി മെൻസെ എന്ന തൻ്റെ ചാക്രിയലേഖനം വഴിയാണ് ഒക്ടോബർ മാസം മുഴുവനും ജപമാല മാസമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. തുടർന്ന് എല്ലാ ദിവസവും ജപമാല അർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതും ഈ ചാക്രിയലേഖനത്തിലൂടെയാണ്. അന്ന് മുതൽ ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ അത് തുടരുന്നു. ജപമാലയർപ്പണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൊന്ത. 59 മണികളുള്ള ഒരു ഉപകരണം. കൊന്താരെ എന്ന പദത്തിൽ നിന്നാണ് കൊന്ത എന്ന വാക്ക്, എണ്ണുക എന്നാണ് അതിൻ്റെ അർത്ഥം. ജപമാലയർപ്പണത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം എണ്ണി അർപ്പിക്കുവാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക. ജപമാല അല്ലെങ്കിൽ കൊന്ത വിശുദ്ധമാക്കുന്നത് അത് ആശീർവദിക്കുന്നത് വഴിയും അതിൽ ഒരുമിച്ച് ചേർത്തിട്ടുള്ള കുരിശു വഴിയുമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് റോസറി എന്നാണ് പറയുക. റൊസാരിയും എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. റോസാപ്പൂക്കളുടെ തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതിനിടുക? മരിയ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ അതിന് വിശദീകരണം നൽകുന്നു. ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉരുവിടുമ്പോൾ ഒരു റോസാപ്പൂവ് നാം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. റോസാപ്പൂക്കളുടെ തോട്ടം പോലെ അത് ആക്കി തീർക്കുവാൻ 53 റോസാപ്പൂക്കൾ അമ്മയുടെ കയ്യിൽ നാം കൊടുക്കുന്നു. അമ്മ അത് രക്ഷകനും നാഥനും തൻ്റെ പുത്രനുമായ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കായി മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നു. ജപമാല പ്രാർത്ഥന എന്ന് എവിടെ ആരംഭിച്ചു എന്ന് കൃത്യതയില്ല. എന്നാൽ അലൻ ദെ ലാ റോഷേ എന്ന ഡൊമിനിക്കൻ സന്യാസിയാണ് ഇന്ന് രീതിയിലുള്ള ജപമാല പ്രാർത്ഥന ക്രമപ്പെടുത്തിയതെന്ന് ചരിത്രം പറയുന്നു. ഏതായാലും 1565 മുമ്പാണ് ജപമാല പ്രാർത്ഥന ഉണ്ടായതെന്ന് സഭയുടെ ചരിത്രം നമ്മോട് പറയുന്നു. ജപമാലയെക്കുറിച്ചുള്ള ആദ്യത്തെ ചാക്രിയലേഖനം എഴുതിയത് പിയൂസ് 5-ാമൻ മാർപ്പാപ്പായാണ്. കൊൺസുവരേന്ത് റൊമാനി പൊന്തിഫിച്ചസ് എന്ന ചാക്രിയലേഖനം ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അന്ന് തന്നെ നമ്മോട് പറയുന്നുണ്ട്. അന്നു മുതൽ നിരവധി സഭാരേഖകൾ, മാർപ്പാപ്പമാരുടെ പഠനങ്ങൾ ജപമാലയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. ലയോ 13-ാമൻ മാർപ്പാപ്പ 13 ചാക്രിയലേഖനങ്ങളാണ് ജപമാലയെക്കുറിച്ച് എഴുതിയത്. 1978 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ മാർപ്പാപ്പായി സ്ഥാനാരോഹിതനായതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു, ജപമാലയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. അതുവഴി പരിശുദ്ധ അമ്മ എന്നെ പുത്രനുമായി ബന്ധിക്കുന്നു. ജപമാല എന്ന ഉപകരണത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, മറിയം വഴി എന്നെ ഈശോയുമായി ബന്ധിക്കുന്ന ചങ്ങലയാണ് ജപമാല. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 1995 ശേഷം 70 പ്രസംഗങ്ങൾ ജപമാലയെക്കുറിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാവ് തന്നെയാണ് അവസാനത്തെ ചാക്രിയലേഖനവും ജപമാലയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. റൊസാരിയും വെർജിനിസ് മരിയെ, 2002 ഒക്ടോബർ മാസം 16-ാം തീയതി. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുമല്ലോ ജപമാലയെക്കുറിച്ച് സഭയ്ക്കും സഭാധികാരികൾക്കുമുള്ള ചിന്തകൾ എന്താണ് എന്ന്. ഈശോമിശിഹായിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം ഇത്രയധികം വ്യക്തമായി ഉദ്ഘോഷിക്കുകയും ആഘോഷിക്കുകയും അനുദിനം ഓർക്കുകയും ചെയ്യുന്ന മറ്റൊരു ഭക്താനുഷ്ഠാനം വേറെയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപഠനങ്ങളിലും അധിഷ്ഠിതമായ വിശിഷ്ടമായ ഒരു പ്രാർത്ഥനാരീതിയാണ് ജപമാല. ജപമാല രഹസ്യമെന്നാണല്ലോ നാം ജപമാലയുടെ ഇടയ്ക്കിടെ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് പറയുക. അത് സത്യത്തിൽ മിശിഹാരഹസ്യം തന്നെയാണ്. 20 ദൈവീക രഹസ്യങ്ങളെക്കുറിച്ച് ഉരുവിട്ട് മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നതാണ് ജപമാല. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന എന്നതിനേക്കാൾ ജപമാല സമർപ്പണം എന്ന പേരാണ് ഉചിതമായ പേര് എന്ന് മനസ്സിലാക്കണം. അതിൽ മംഗളവാർത്ത, സ്നാപകൻ്റെ അടുത്തുള്ള സന്ദർശനവും വിശുദ്ധീകരണവും, ഈശോമിശിഹായുടെ ജനനം, ദൈവാലയ സമർപ്പണം, പൈതലായ ഈശോയെ ദൈവാലയത്തിൽ കണ്ടുമുട്ടുന്നത്, ഈശോയുടെ മാമോദീസ, ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണം, അവിടുത്തെ രൂപാന്തരീകരണം, കാനായിലെ അത്ഭുതം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ഗതസമനിലെ പ്രാർത്ഥന, പീഡാനുഭവം, മുൾമുടി ധരിപ്പിച്ചുള്ള അവഹേളനം, കാൽവരി യാത്ര, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധ റൂഹായുടെ ആഗമനം, മറിയത്തിൻ്റെ സ്വർഗാരോപണം, മറിയത്തിൻ്റെ രാജ്ഞിപദം അലങ്കരിക്കൽ, ഇങ്ങനെ ദൈവീക രഹസ്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ജപമാല പ്രാർത്ഥന. ജപമാലയെക്കുറിച്ച് എതിരായി ചിന്തിക്കുന്നവരുണ്ട്. ആവർത്തന വിരസതയെന്ന് അവർ പറയും. അല്ലെങ്കിൽ മറിയത്തെ എത്രയധികം പുകഴ്ത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് പലരും ജപമാല എതിർക്കുന്നവരുണ്ട്. അതിന് കാരണം ജപമാല എന്താണെന്നും ജപമാലയുടെ അകക്കാമ്പ്, ഉള്ളടക്കം എന്താണെന്നും ജപമാലയുടെ ലക്ഷ്യം എന്താണെന്നും അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇക്കൂട്ടർ ഇങ്ങനെ പറയുക. ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ ധ്യാനമാണ്, രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ് അത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിലിരുന്ന് കൊണ്ട് നാം ഈശോയെ അനുഭവിക്കുന്നതാണ് ജപമാല. അമ്മയോടൊപ്പം ഇരുന്ന് ഈശോയെ കേൾക്കുന്നു, ഈശോയെ കാണാൻ ശ്രമിക്കുന്നു, ഈശോയെ അനുഭവിക്കാൻ ശ്രമിക്കുന്നു, ഈശോയെ ധ്യാനിക്കുന്നു. ജപമാല മരിയൻ വിശ്വാസ സത്യങ്ങളുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ വിശ്വാസ സത്യങ്ങൾ 12 നാം വിശ്വാസ പ്രമാണത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ 4 മരിയൻ വിശ്വാസ സത്യങ്ങളുണ്ട്. മറിയം ദൈവമാതാവ്, നിത്യകന്യക, അമലോത്ഭവ, സ്വർഗാരോപിത, ഈ 4 വിശ്വാസ സത്യങ്ങളും ജപമാലയിൽ അർപ്പണത്തിൽ നാം ഉദ്ഘോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജപമാല സുവിശേഷങ്ങളുടെ സംക്ഷിപ്തമാണ്, എന്നാൽ സുവിശേഷത്തിന് പകരമല്ല എന്ന് നാം ഓർക്കണം. മംഗളവാർത്ത മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെ ഉള്ളതാണല്ലോ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം, അതാണ് ജപമാലയുടെയും ഉള്ളടക്കം. ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞ് ദൈവത്തെ തെരഞ്ഞെടുത്ത് കാൽവരിമലയുടെ ബലിയിൽ സന്നിഹിതയായി അവൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച് പരിശുദ്ധ റൂഹായുടെ വരവിൽ നിറയപ്പെട്ട മറിയത്തിൻ്റെ സമ്മതത്തോടെ മിശിഹായിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യങ്ങൾ ജപമാലയിൽ നമ്മൾ ഓർക്കുകയാണ്. മിശിഹായുടെ ജീവിതം കൺമുമ്പിലൂടെ കടത്തിവിടുകയാണ്. അങ്ങനെ ഈശോയെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ഈ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കും. ജപമാല നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായിക്കുന്ന ഉചിതമായ പ്രാർത്ഥനയാണ്. രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് ഈശോയോട് അനുരൂപപ്പെടാൻ ജപമാല സഹായിക്കുന്നു. സുവിശേഷ സംഭവങ്ങൾ ഓർത്ത് ഈശോയെ പ്രഘോഷിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണിത്. എളുപ്പത്തിൽ എല്ലാവർക്കും എവിടെയും വെച്ച് അർപ്പിക്കാവുന്നൊരു പ്രാർത്ഥനയാണിത്. ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമായിട്ട് ജപമാലയെ നമുക്ക് കാണാം. ജപമാല കയ്യിലേന്തി പരസ്യമായി പ്രാർത്ഥന അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്, വലിയ സാക്ഷ്യമാണ്, വിശിഷ്ടവും മനോഹരവുമായ ഒരു സാക്ഷ്യം. ജപമാല അർപ്പിക്കുന്നതിലൂടെ ദുഷ്ടശക്തികളെ എതിർക്കാൻ, പ്രലോഭനങ്ങളെ വിജയിക്കാൻ നമുക്ക് ശക്തി ലഭിക്കും. ഇതിനായി അമ്മയോടൊപ്പം നടത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ശക്തിയേറിയ ആയുധമാണ് ജപമാല. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞത്, ജപമാല അത് കയ്യിലേന്തിയാൽ ആയുധം, കഴുത്തിലേന്തിയാൽ അത് ആഭരണവുമാണ്. ജപമാല നിത്യതയ്ക്ക് വഴി തുറക്കുന്ന പ്രാർത്ഥനയാണ് എന്നതാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഭാഷ്യവും സാക്ഷ്യവും. നിത്യവും ജപമാല അർപ്പിക്കുന്നവർക്ക് നിത്യശിക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയേയില്ല, നിത്യരക്ഷ ഉറപ്പാണ് എന്നാണ് വിശുദ്ധ ഡൊമിനിക് നമ്മെ ഓർമ്മിപ്പിക്കുക. അമ്മയെപ്പോലെ ഈശോയോടൊപ്പം ജീവിച്ച്, ഈശോയെക്കുറിച്ച് ധ്യാനിച്ച്, ഈശോയോടൊപ്പം അമ്മയോടൊപ്പം സ്വർഗത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. അതിന് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്, ശക്തിയാണ്, നമുക്ക് ഉദാഹരണവും ആണ്. ജപമാലയെക്കുറിച്ച് നിരവധി ഉദ്ധരണികൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിധത്തിൽ പുണ്യാത്മാക്കളും സഭാധികാരികളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഡൊമിനിക്ക് പറയുന്നു, ജപമാല എല്ലാ ദാനങ്ങളുടെയും വരങ്ങളുടെയും ഖജനാവാണ്. അന്ന് തന്നെ വിശുദ്ധ ഡൊമിനിക്ക് പറഞ്ഞു, അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിൽ ചിന്തകൾ ഈശോയിൽ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന ഒരു സാധാരണ പ്രാർത്ഥനയാണ് ജപമാല. ഫ്രാൻസിസ് മാർപ്പാപ്പ ദിലക്സിറ്റ് നോസ് എന്ന തൻ്റെ ചാക്രിയ ലേഖനത്തിൽ ഒരു ലിക്വിഡ് സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ഥിരതയില്ലാത്ത അസ്ഥിരമായ ലോകത്തെക്കുറിച്ച്. ഈ അസ്ഥിരമായ ചിന്തയുള്ള ലോകത്ത് ഓരോരുത്തരുടെയും ഹൃദയങ്ങളും വിചാരങ്ങളും ഈശോയിൽ ഉറപ്പിച്ച് നിർത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. പാദ്രെ പിയോ പറയുന്നു, ജപമാല ശക്തിയേറിയതും ബലവത്തുമായ പടച്ചട്ടയാണ്, എന്തിനേയും എതിർക്കാനായിട്ട് ശക്തി നൽകുന്നത്. മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നു, ജപമാല ചൊല്ലുന്നവർ വഴിതെറ്റുകയില്ല. പത്താംബീസ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, മറിയവും ജപമാലയും എനിക്ക് പ്രതീക്ഷയുടെ മഴവില്ലാണ്. ഏതൊരു പതിവ് തെറ്റിയാലും എൻ്റെ ജീവിതത്തിൽ ജപമാല ചൊല്ലുന്ന പതിവ് തെറ്റുകയില്ല എന്ന്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിനെ കേന്ദ്രബിന്ദുവാക്കി ജീവിക്കാൻ നമുക്ക് ശക്തി നൽകുന്നതാണ് ജപമാല. ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹവും ബന്ധവും സാധ്യമാക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജപമാലയർപ്പണം. ദൈവപുത്രനായ മിശിഹായാണ് രക്ഷ നേടിത്തന്നത് എന്ന് ജപമാലയർപ്പണത്തിലൂടെ നമുക്ക് ബോധ്യമാകുകയും ആ വിശ്വാസം ആഴപ്പെടുകയും ചെയ്യും. ജപമാലയർപ്പണത്തിലൂടെ നാം രക്ഷാകര ചരിത്രത്തിലൂടെ വീണ്ടും ജീവിക്കുകയും അതിൻ്റെ ഫലമായ നിത്യതയിലുള്ള പ്രതീക്ഷയിൽ ആഴപ്പെടുകയും ചെയ്യും. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ച വേളയിൽ ഇങ്ങനെ പറഞ്ഞു, ജപമാല ചൊല്ലണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച ഈ സ്ഥലത്ത് ജപമാല അർപ്പിക്കുന്നതിലൂടെ ക്രിസ്തുനാഥൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ആഴപ്പെടാൻ നമ്മെ സഹായിക്കും. അമ്മയോടൊപ്പം ഹൃദയങ്ങളും വിചാരങ്ങളും വിശുദ്ധമാക്കാനും ഉന്നതങ്ങളിലേക്ക് ഉയർത്താനും ജപമാല നമ്മെ സഹായിക്കും. ജപമാല അർപ്പിച്ചുകൊണ്ട് മിശിഹാ രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവ കൃപ നമ്മിൽ നിറയാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. നാം ജപമാല അർപ്പിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ച് അമ്മ നമ്മെ മിശിഹാ നടന്ന മാർഗത്തിലൂടെ നടത്തുന്നു. ജപമാല അർപ്പിച്ചു കഴിയുമ്പോൾ അമ്മ നമ്മുടെ കൈകൾ പിടിച്ച് നടത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭക്തിയോടെ നമുക്ക് ജപമാല അർപ്പിച്ച് ഈശോ മിശിഹായുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാം.
1: പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ജപമാലയർപ്പണവും ക്രൈസ്തവ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി കോട്ടയം അതിരൂപതയിലെ MSP വൈദിക സമൂഹാംഗമായ റവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് കറുകപ്പറമ്പിൽ പങ്കുവച്ച ചിന്തകളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഒക്ടോബർ മാസം 11 ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കാരുണ്യപ്രവർത്തികളുടെ അടിസ്ഥാനം പ്രാർത്ഥനയാണ് പാപ്പ. 1869 മുതൽ റോമിലെ വിവിധ തെരുവുകളിൽ കഴിയുന്ന സഹോദരങ്ങൾക്കു വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയായ ചീർക്കോളോ സാൻ പിയത്രോ അംഗങ്ങൾക്ക് ലിയോ 14 പാപ്പ ഒക്ടോബർ മാസം 12 കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സന്ദേശത്തിൽ അംഗങ്ങളെ സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. പാപ്പായുടെ നാമത്തിൽ സംഘടനയിലെ അംഗങ്ങൾ ദിവസേന വിതരണം ചെയ്യുന്ന ഭക്ഷണം, ഭവനരഹിതർക്ക് രാത്രി കഴിയുവാനുള്ള ഇടങ്ങൾ, പ്രയാസകരമായ കുടുംബങ്ങൾക്ക് താമസം, മറ്റു സേവനങ്ങൾ എന്നിവ നൽകുന്നതിൽ അവരെ പ്രശംസിച്ചതോടൊപ്പം ദൈവത്തിൽ നിന്നു മാത്രം പ്രതിഫലം ലഭിക്കുന്ന ഒരു ദാനധർമ്മത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ കൽപ്പന നിറവേറ്റുന്നതാണ് ഈ സേവനങ്ങളെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ദരിദ്രരുടെയും ദുർബലരുടെയും ഇടയിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന സഭയുടെ ഏറ്റവും മനോഹരമായ മുഖം പ്രകടമാക്കുന്നതാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നും പാപ്പ എടുത്തു പറഞ്ഞു. പ്രാർത്ഥന, പ്രവർത്തനം, ത്യാഗം എന്നിങ്ങനെയുള്ള 3 അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും പാപ്പ തുടർന്ന് പരാമർശിച്ചു. പ്രാർത്ഥനയാണ് കാരുണ്യപ്രവർത്തികളുടെ അടിത്തറയെന്നും നാം നൽകുവാൻ വിളിക്കപ്പെട്ട അതേ കാരുണ്യപ്രവർത്തനങ്ങൾ തിരികെ നമുക്ക് ലഭിക്കുന്ന ആ ബന്ധമാണ് പ്രാർത്ഥനയെന്നും പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞു. പാപ്പായ്ക്ക് ശ്വാസകോശത്തിൽ മുഴ, ശസ്ത്രക്രിയ ഉടൻ. ഒക്ടോബർ മാസം 11 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിയോ 14 പാപ്പ തന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അതിനാൽ അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതിനായി താൻ വിധേയനാകുന്നുവെന്നും വിശ്വാസികളോട് പറഞ്ഞു. പ്രാഥമിക ഘട്ടത്തിലുള്ളതും ഒരു പ്രത്യേക ഭാഗത്തു മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു മുഴയാണ് ഇതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വത്തിക്കാനിലെ ജെമെല്ലി ആശുപത്രിയിലാണ് അടുത്ത ദിവസങ്ങളിൽ ഈ ശസ്ത്രക്രിയ നടക്കുക. മധ്യാഹ്ന പ്രാർത്ഥനയിൽ നേരിട്ടും തത്സമയ സംരക്ഷണം വഴിയും പങ്കെടുത്ത ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളോടും പാപ്പ തന്റെ നന്ദി അറിയിച്ചതോടൊപ്പം അവരുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് വത്തിക്കാൻ വാർത്താകാര്യാലയം ഡയറക്ടർ മത്തയോ ബ്രൂണി ശസ്ത്രക്രിയ അടുത്ത ആഴ്ച ആദ്യ ദിവസങ്ങളിൽ നടക്കുമെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആശുപത്രിവാസം ഏകദേശം 1 നീണ്ടുനിൽക്കുമെന്നും അറിയിച്ചു. പാപ്പായുടെ രോഗം മാറുന്നതിനും സുഖം പ്രാപിക്കുന്നതിനും പ്രാർത്ഥനാപൂർവമുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻ സമിതികൾ സന്ദേശങ്ങളയച്ചു. അതോടൊപ്പം ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജോ മത്തറെല്ല, പ്രധാനമന്ത്രി ജോർജ മെലോണി തുടങ്ങിയ വിവിധ രാഷ്ട്രനേതാക്കളും പാപ്പായ്ക്ക് പിന്തുണ അറിയിച്ചു. വത്തിക്കാൻ വിശുദ്ധ പത്രോസിന്റെ ബസിലേക്ക് പുതിയ ആർച്ച് പ്രീസ്റ്റ് മോൺസിഞ്ഞോർ വിത്തോറിയോ ഫ്രാഞ്ചെസ്കോ വിയോളയെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ പുതിയ ആർച്ച് പ്രീസ്റ്റായി ലിയോ 14 പാപ്പ നിയമിച്ചു. ഇതോടൊപ്പം വത്തിക്കാൻ സിറ്റിക്കായുള്ള തന്റെ വികാരി ജനറലായും ബസിലിക്കയുടെ നിർമ്മാണ സംരക്ഷണ സമിതി ഫാബ്രിക്കാദി സാൻ പിയത്രോയുടെ അധ്യക്ഷനായും അദ്ദേഹത്തെ പാപ്പ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ 5 ആരാധനക്രമത്തിനും കൂദാശകളുടെ ക്രമീകരണത്തിനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചുവരവെയാണ് ഈ പുതിയ നിയോഗം. അതേസമയം ഡിക്കസ്റ്ററിയുടെ പുതിയ സെക്രട്ടറിയായി സ്പെയിൻ സ്വദേശിയായ മോൺസിഞ്ഞോർ ഗാർസിയ മസിയാസിനെയും പാപ്പ നിയമിച്ചു. ദൈവത്തിന്റെ രക്ഷയെന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള വിരുന്നാണ് ആർച്ച് ബിഷപ്പ് ഗലഗർ. ദുരിതവും പട്ടിണിയും പലായനവും കേവലം സ്ഥിതിവിവര കണക്കുകളല്ല. ദൈവത്തിനു മുൻപിൽ ഓരോ വ്യക്തിക്കും ഒരു പേരും മുഖവുമുണ്ടെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 112 ലോക കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനാചരണത്തോടനുബന്ധിച്ച് ജനീവയിലെ നോത്രദാം ബസിലിക്കയിലർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ വചന സന്ദേശം നൽകി. ഈ കുഞ്ഞുങ്ങളിൽ ഒരുവന് പോലും എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായി നടന്ന ദിവ്യബലിയിൽ ലിയോ 14-ാം പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അടിയന്തര സഹായങ്ങൾക്കപ്പുറത്തേക്ക് സഹാനുഭൂതിയും സംരക്ഷണവും വ്യാപിപ്പിക്കുവാൻ ക്രൈസ്തവ സമൂഹങ്ങളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ രക്ഷയെന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള വിരുന്നാണെന്നും ആ സാർവത്രികതയിൽ ഓരോ വ്യക്തിയുടെയും കണ്ണീരൊപ്പുവാൻ ദൈവം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഒക്ടോബർ മാസം 11-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാം പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച അവസരത്തിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 28 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയാണ് പാപ്പ സംസാരിച്ചത്.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭഞായർ.
1: Cari fratelli e sorelle, buona domenica. Oggi nel Vangelo Gesù parla della festa di nozze preparata da un re per suo figlio. Il matrimonio di un figlio è un momento speciale per ogni famiglia. E questo padre felice vuole condividere con tutti la sua gioia.
0: ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു രാജാവ് തന്റെ മകനു വേണ്ടി ഒരുക്കിയ കല്യാണ വിരുന്നിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഒരു മകന്റെ വിവാഹം ഏതൊരു കുടുംബത്തിനും വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ്. സന്തോഷവാനായ ഈ പിതാവ് തന്റെ ആനന്ദം എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരു വിരുന്നൊരുക്കുകയും നിരവധി ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതേക്കുറിച്ച് വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നത് ഇപ്രകാരമാണ്: നന്മയെന്നത് അതിന്റെ സ്വഭാവത്താൽ തന്നെ വിളംബരം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ബോനും ദിച്ചിത്തൂർ, ദിഫുസീവും സൂയി. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കഥയിലെ ചിത്രീകരണവും നമ്മോട് സംസാരിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. നല്ലത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സ്വന്തം സന്തോഷത്തിൽ മറ്റുള്ളവരെ കൂടി പങ്കുചേർക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വെളിച്ചം അവിടെ തെളിയുന്നു. എന്നാൽ ഇത്രയും മനോഹരമായ ഒരു ക്ഷണം ലഭിച്ചിട്ടും വിരുന്നിൽ പങ്കുചേരുന്നതിനു പകരം ക്ഷണിതാക്കൾ പിന്മാറുകയും തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മടങ്ങുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിൽ ചിലരാകട്ടെ പ്രകോപിതരായി രാജാവിന്റെ സന്ദേശവാഹകരെ അപമാനിക്കുകയും വധിക്കുകയും പോലും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഇതും സംഭവിക്കാറുണ്ട്. നമ്മൾ നൽകുന്ന നന്മ എപ്പോഴും മനസ്സിലാക്കപ്പെടണമെന്നോ അംഗീകരിക്കപ്പെടണമെന്നോ പ്രശംസിക്കപ്പെടണമെന്നോ ഇല്ല. ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ അത് നമ്മെ തളർത്തരുത്. നിരസിക്കൽ നേരിട്ടിട്ടും രാജാവ് വിവാഹം റദ്ദാക്കുകയോ ആഘോഷങ്ങൾ വേണ്ടെന്നു വയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം വധൂവരന്മാരുടെ സന്തോഷം എല്ലാവർക്കും ഒരു സമ്മാനമാകേണ്ടതിന് തെരുവുകളിൽ പോയി ആളുകളെ വിളിച്ചുകൊണ്ടുവരുവാൻ തന്റെ സേവകരെ അയച്ചുകൊണ്ട് അവൻ തന്റെ ക്ഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്: ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? വിശുദ്ധ ജെറോം രാജാവിനെ സ്വർഗസ്ഥനായ പിതാവായും മണവാളനെ യേശുവായും മണവാട്ടിയെ തിരുസഭയായും ചിത്രീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ അസ്തിത്വം അവനോടൊപ്പം പങ്കുവയ്ക്കുവാനും അവനോടൊപ്പം ജീവൻ വഹിക്കുന്നവരാകുവാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മുഖ്യ കഥാപാത്രങ്ങളിൽ നാമും ഭാഗമാകുന്നു. ആ വിവാഹാഘോഷം നമ്മുടേതാണ്. വിരുന്നുശാല നമ്മുടെ പള്ളികളും നമ്മുടെ വീടുകളും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളുമാണ്. അവിടെയാണ് എല്ലാ ദിവസവും രാജാവിന്റെ പുത്രനായ യേശു ക്രിസ്തു നമ്മോട് വീണ്ടും തന്റെ സ്നേഹം പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ആമേൻ എന്ന മറുപടിക്കായി കാത്തിരിക്കുന്നതും. അവിടെ മണവാട്ടിയെപ്പോലെ മാമോദീസയുടെ ശുഭ്രവസ്ത്രമണിഞ്ഞും ദൈവത്തോടും പരസ്പരവും നമ്മെ അടുപ്പിക്കുന്ന സൽപ്രവർത്തികളുടെ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും നമ്മൾ അവിടുത്തെ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുന്ന സന്തോഷം കൃത്രിമമല്ല, മറിച്ച് ആഴമുള്ളതും വ്യക്തവും യഥാർത്ഥവുമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ മുഖങ്ങളെപ്പോലെ മനോഹരവും നമ്മുടെ ദിനചര്യകളിലെ അധ്വാനം, പുഞ്ചിരി, കണ്ണുനീർ, ഹസ്തദാനം, നന്മയുടെ പ്രവൃത്തികൾ എന്നിവ പോലെ സത്യസന്ധവുമാണത്. ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം നൽകിയ ദാനവുമാണത്. അതുകൊണ്ട് ഈ സന്തോഷത്തിൽ വളരുവാനും ഇത് മനസ്സിലാക്കപ്പെടാത്ത ഇടങ്ങളിൽ പോലും ഉദാരമനസ്കതയോടും ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ എപ്പോഴും എവിടെയും ഇത് പ്രഘോഷിക്കുവാനും നമ്മെ സഹായിക്കണമേ എന്ന് കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് നമുക്ക്
1: പ്രാർത്ഥിക്കാം. Con generosità, con coraggio e con fede.
0: ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്നു തുടങ്ങുന്ന മധ്യാന പ്രാർത്ഥന നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae.
2: Et concepit Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genitrix,
2: vini et ficiamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui, incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis. Requiem aeternam dona eis, Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius, et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഭീകരത പാപ്പ എടുത്തു പറയുകയും സമാധാനത്തിനായുള്ള അഭ്യർത്ഥന പുതുക്കുകയും ചെയ്തു. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഇരകളെ പ്രത്യേകം പരാമർശിച്ച പാപ്പ ഇത് തടയുവാൻ സാധ്യമായ എല്ലാ നടപടികളും നടപ്പിലാക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. തന്റെ ശ്വാസകോശത്തിൽ രൂപപ്പെട്ട മുഴ നീക്കം ചെയ്യുന്നതിനായി ഒരു ശസ്ത്രക്രിയയ്ക്കായി താൻ വിധേയനാകുന്നുവെന്നും അതിനായി ഏവരുടെയും പ്രാർത്ഥനകൾ ഒപ്പമുണ്ടാകണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ചയും പാപ്പ ആശംസിച്ചു.
1: ഗ്രാസിയെ, ബോണ ഡൊമെനിക്ക.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBSന്റെ വരികൾക്ക് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഗാനം ആലാപനം ജൂലി തങ്കച്ചൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഒക്ടോബർ മാസം 11 ഞായറാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കാരുണ്യപ്രവർത്തികളുടെ അടിസ്ഥാനം പ്രാർത്ഥനയാണ് പാപ്പ. 1869 മുതൽ റോമിലെ വിവിധ തെരുവുകളിൽ കഴിയുന്ന സഹോദരങ്ങൾക്കുവേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുള്ള വിശ്വാസികളുടെ കൂട്ടായ്മയായ ചീർക്കോളോ സാൻ പിയത്രോ അംഗങ്ങൾക്ക് ലിയോ 14 പാപ്പ ഒക്ടോബർ മാസം 12 കൂടിക്കാഴ്ച അനുവദിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. സന്ദേശത്തിൽ അംഗങ്ങളെ സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ പങ്കുവച്ചു. പാപ്പായുടെ നാമത്തിൽ സംഘടനയിലെ അംഗങ്ങൾ ദിവസേന വിതരണം ചെയ്യുന്ന ഭക്ഷണം, ഭവനരഹിതർക്ക് രാത്രി കഴിയുവാനുള്ള ഇടങ്ങൾ, പ്രയാസകരമായ കുടുംബങ്ങൾക്ക് താമസം, മറ്റു സേവനങ്ങൾ എന്നിവ നൽകുന്നതിൽ അവരെ പ്രശംസിച്ചതോടൊപ്പം ദൈവത്തിൽ നിന്നു മാത്രം പ്രതിഫലം ലഭിക്കുന്ന ഒരു ദാനധർമ്മത്തെക്കുറിച്ചുള്ള കർത്താവിന്റെ കൽപ്പന നിറവേറ്റുന്നതാണ് ഈ സേവനങ്ങളെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ദരിദ്രരുടെയും ദുർബലരുടെയും ഇടയിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന സഭയുടെ ഏറ്റവും മനോഹരമായ മുഖം പ്രകടമാക്കുന്നതാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്നും പാപ്പ എടുത്തു പറഞ്ഞു. പ്രാർത്ഥന, പ്രവർത്തനം, ത്യാഗം എന്നിങ്ങനെയുള്ള 3 അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചും പാപ്പ തുടർന്ന് പരാമർശിച്ചു. പ്രാർത്ഥനയാണ് കാരുണ്യപ്രവർത്തികളുടെ അടിത്തറയെന്നും നാം നൽകുവാൻ വിളിക്കപ്പെട്ട അതേ കാരുണ്യപ്രവർത്തനങ്ങൾ തിരികെ നമുക്ക് ലഭിക്കുന്ന ആ ബന്ധമാണ് പ്രാർത്ഥനയെന്നും പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞു. പാപ്പായ്ക്ക് ശ്വാസകോശത്തിൽ മുഴ, ശസ്ത്രക്രിയ ഉടൻ. ഒക്ടോബർ മാസം 11 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ലിയോ 14 പാപ്പ തന്റെ ശ്വാസകോശത്തിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അതിനാൽ അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതിനായി താൻ വിധേയനാകുന്നുവെന്നും വിശ്വാസികളോട് പറഞ്ഞു. പ്രാഥമിക ഘട്ടത്തിലുള്ളതും ഒരു പ്രത്യേക ഭാഗത്തു മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതുമായ ഒരു മുഴയാണ് ഇതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വത്തിക്കാനിലെ ജെമെല്ലി ആശുപത്രിയിലാണ് അടുത്ത ദിവസങ്ങളിൽ ഈ ശസ്ത്രക്രിയ നടക്കുക. മധ്യാഹ്ന പ്രാർത്ഥനയിൽ നേരിട്ടും തത്സമയ സംപ്രേക്ഷണം വഴിയും പങ്കെടുത്ത ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളോടും പാപ്പ തന്റെ നന്ദി അറിയിച്ചതോടൊപ്പം അവരുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് വത്തിക്കാൻ വാർത്താ കാര്യാലയം ഡയറക്ടർ മത്തയോ ബ്രൂണി ശസ്ത്രക്രിയ അടുത്ത ആഴ്ച ആദ്യ ദിവസങ്ങളിൽ നടക്കുമെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആശുപത്രിവാസം ഏകദേശം 1 നീണ്ടുനിൽക്കുമെന്നും അറിയിച്ചു. പാപ്പായുടെ രോഗം മാറുന്നതിനും സുഖം പ്രാപിക്കുന്നതിനും പ്രാർത്ഥനാപൂർവമുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻ സമിതികൾ സന്ദേശങ്ങളയച്ചു. അതോടൊപ്പം ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജോ മത്തറെല്ല, പ്രധാനമന്ത്രി ജോർജ മെലോണി തുടങ്ങിയ വിവിധ രാഷ്ട്രനേതാക്കളും പാപ്പായ്ക്ക് പിന്തുണ അറിയിച്ചു. വത്തിക്കാൻ വിശുദ്ധ പത്രോസിന്റെ ബസിലേക്ക് പുതിയ ആർച്ച് പ്രീസ്റ്റ് മോൺസിഞ്ഞോർ വിത്തോറിയോ ഫ്രാഞ്ചെസ്കോ വിയോളയെ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ പുതിയ ആർച്ച് പ്രീസ്റ്റായി ലിയോ 14 പാപ്പ നിയമിച്ചു. ഇതോടൊപ്പം വത്തിക്കാൻ സിറ്റിക്കായുള്ള തന്റെ വികാരി ജനറലായും ബസിലിക്കയുടെ നിർമ്മാണ സംരക്ഷണ സമിതി ഫാബ്രിക്കാദി സാൻ പിയത്രോയുടെ അധ്യക്ഷനായും അദ്ദേഹത്തെ പാപ്പ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ 5 ആരാധനക്രമത്തിനും കൂദാശകളുടെ ക്രമീകരണത്തിനും വേണ്ടിയുള്ള ഡിക്കസ്റ്ററിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഈ പുതിയ നിയോഗം. അതേസമയം ഡിക്കസ്റ്ററിയുടെ പുതിയ സെക്രട്ടറിയായി സ്പെയിൻ സ്വദേശിയായ മോൺസിഞ്ഞോർ ഗാർസിയ മസിയാസിനെയും പാപ്പ നിയമിച്ചു. ദൈവത്തിന്റെ രക്ഷയെന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള വിരുന്നാണ് ആർച്ച് ബിഷപ്പ് ഗലഗർ. ദുരിതവും പട്ടിണിയും പലായനവും കേവലം സ്ഥിതിവിവര കണക്കുകളല്ല ദൈവത്തിനു മുൻപിൽ ഓരോ വ്യക്തിക്കും ഒരു പേരും മുഖവുമുണ്ടെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 112 ലോക കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനാചരണത്തോടനുബന്ധിച്ച് ജനീവയിലെ നോത്രദാം ബസിലിക്കയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ വചന സന്ദേശം നൽകി. ഈ കുഞ്ഞുങ്ങളിൽ ഒരുവന് പോലും എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായി നടന്ന ദിവ്യബലിയിൽ ലിയോ 14-ാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അടിയന്തര സഹായങ്ങൾക്കപ്പുറത്തേക്ക് സഹാനുഭൂതിയും സംരക്ഷണവും വ്യാപിപ്പിക്കുവാൻ ക്രൈസ്തവ സമൂഹങ്ങളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദൈവത്തിന്റെ രക്ഷയെന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള വിരുന്നാണെന്നും ആ സാർവത്രികതയിൽ ഓരോ വ്യക്തിയുടെയും കണ്ണീരൊപ്പുവാൻ ദൈവം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഒക്ടോബർ മാസം 11-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച അവസരത്തിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം.

ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 28 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയാണ് പാപ്പ സംസാരിച്ചത്.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭഞായർ.
1: Cari fratelli e sorelle, buona domenica. Oggi nel Vangelo Gesù parla della festa di nozze preparata da un re per suo figlio. Il matrimonio di un figlio è un momento speciale per ogni famiglia. E questo padre felice vuole condividere con tutti la sua gioia.
0: Innate suvisheshathil oru rajavu tande maganu vendi orukkiya kalyana virundine kurichana Yesu samsarikkunnathu. Oru magante vivaham edoru kudumbathinum വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ്. സന്തോഷവാനായ ഈ പിതാവ് തന്റെ ആനന്ദം എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരു വിരുന്നൊരുക്കുകയും നിരവധി ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതേക്കുറിച്ച് വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നത് ഇപ്രകാരമാണ്: നന്മയെന്നത് അതിന്റെ സ്വഭാവത്താൽ തന്നെ വിളംബരം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ബോനും ദിച്ചിത്തൂർ ദിഫുസീവും സൂയി. നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കഥയിലെ ചിത്രീകരണവും നമ്മോട് സംസാരിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. നല്ലത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സ്വന്തം സന്തോഷത്തിൽ മറ്റുള്ളവരെ കൂടി പങ്കുചേർക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു വെളിച്ചം അവിടെ തെളിയുന്നു. എന്നാൽ ഇത്രയും മനോഹരമായ ഒരു ക്ഷണം ലഭിച്ചിട്ടും വിരുന്നിൽ പങ്കുചേരുന്നതിനു പകരം ക്ഷണിതാക്കൾ പിന്മാറുകയും തങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മടങ്ങുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിൽ ചിലരാകട്ടെ പ്രകോപിതരായി രാജാവിന്റെ സന്ദേശവാഹകരെ അപമാനിക്കുകയും വധിക്കുകയും പോലും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഇതും സംഭവിക്കാറുണ്ട്. നമ്മൾ നൽകുന്ന നന്മ എപ്പോഴും മനസ്സിലാക്കപ്പെടണമെന്നോ അംഗീകരിക്കപ്പെടണമെന്നോ പ്രശംസിക്കപ്പെടണമെന്നോ ഇല്ല. ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്തേക്കാം. എന്നാൽ അത് നമ്മെ തളർത്തരുത്. നിരസിക്കൽ നേരിട്ടിട്ടും രാജാവ് വിവാഹം റദ്ദാക്കുകയോ ആഘോഷങ്ങൾ വേണ്ടെന്നു വയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം വധൂവരന്മാരുടെ സന്തോഷം എല്ലാവർക്കും ഒരു സമ്മാനമാകേണ്ടതിന് തെരുവുകളിൽ പോയി ആളുകളെ വിളിച്ചുകൊണ്ടുവരുവാൻ തന്റെ സേവകരെ അയച്ചുകൊണ്ട് അവൻ തന്റെ ക്ഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ നാം സ്വയം ചോദിക്കേണ്ടതുണ്ട്: ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? വിശുദ്ധ ജെറോം രാജാവിനെ സ്വർഗസ്ഥനായ പിതാവായും മണവാളനെ യേശുവായും മണവാട്ടിയെ തിരുസഭയായും ചിത്രീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ അസ്തിത്വം അവനോടൊപ്പം പങ്കുവയ്ക്കുവാനും അവനോടൊപ്പം ജീവൻ വഹിക്കുന്നവരാകുവാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി മുഖ്യ കഥാപാത്രങ്ങളിൽ നാമും ഭാഗമാകുന്നു. ആ വിവാഹാഘോഷം നമ്മുടേതാണ്. വിരുന്നുശാല നമ്മുടെ പള്ളികളും നമ്മുടെ വീടുകളും നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളുമാണ്. അവിടെയാണ് എല്ലാ ദിവസവും രാജാവിന്റെ പുത്രനായ യേശു ക്രിസ്തു നമ്മോട് വീണ്ടും തന്റെ സ്നേഹം പ്രഖ്യാപിക്കുന്നതും നമ്മുടെ ആമേൻ എന്ന മറുപടിക്കായി കാത്തിരിക്കുന്നതും. അവിടെ മണവാട്ടിയെപ്പോലെ മാമോദീസായുടെ ശുഭ്രവസ്ത്രമണിഞ്ഞും ദൈവത്തോടും പരസ്പരവും നമ്മെ അടുപ്പിക്കുന്ന സൽപ്രവർത്തികളുടെ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും നമ്മൾ അവിടുത്തെ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുന്ന സന്തോഷം കൃത്രിമമല്ല, മറിച്ച് ആഴമുള്ളതും വ്യക്തവും യഥാർത്ഥവുമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ മുഖങ്ങളെപ്പോലെ മനോഹരവും നമ്മുടെ ദിനചര്യകളിലെ അധ്വാനം, പുഞ്ചിരി, കണ്ണുനീർ, ഹസ്തദാനം, നന്മയുടെ പ്രവൃത്തികൾ എന്നിവ പോലെ സത്യസന്ധവുമാണത്. ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം നൽകിയ ദാനവുമാണത്. അതുകൊണ്ട് ഈ സന്തോഷത്തിൽ വളരുവാനും ഇത് മനസ്സിലാക്കപ്പെടാത്ത ഇടങ്ങളിൽ പോലും ഉദാരമനസ്കതയോടും ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ എപ്പോഴും എവിടെയും ഇത് പ്രഘോഷിക്കുവാനും നമ്മെ സഹായിക്കണമേ എന്ന് കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
1: Chiediamo dunque a Maria, madre del Signore, che ci aiuti a crescere in questa gioia e ad annunciarla sempre e ovunque, anche là dove non è compresa, con generosità, con coraggio e con fede.
0: ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്ന് തുടങ്ങുന്ന മധ്യാന പ്രാർത്ഥന നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
1: Angelus Domini, nunciavit Mariae.
2: Et concepite Spiritus Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genitrix,
2: vini efficiamur promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui, incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis. Requiem aeternam dona eis, Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos, omnipotens Deus, Pater et Filius, et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഭീകരത പാപ്പ എടുത്തു പറയുകയും സമാധാനത്തിനായുള്ള അഭ്യർത്ഥന പുതുക്കുകയും ചെയ്തു. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഇരകളെ പ്രത്യേകം പരാമർശിച്ച പാപ്പ ഇത് തടയുവാൻ സാധ്യമായ എല്ലാ നടപടികളും നടപ്പിലാക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. തന്റെ ശ്വാസകോശത്തിൽ രൂപപ്പെട്ട മുഴ നീക്കം ചെയ്യുന്നതിനായി ഒരു ശസ്ത്രക്രിയയ്ക്കായി താൻ വിധേയനാകുന്നുവെന്നും അതിനായി ഏവരുടെയും പ്രാർത്ഥനകൾ ഒപ്പമുണ്ടാകണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ചയും പാപ്പ ആശംസിച്ചു.
1: ഗ്രാസിയേ, ബോണ ഡൊമെനിക്ക.
0: അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBSന്റെ വരികൾക്ക് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഗാനം ആലാപനം ജൂലി തങ്കച്ചൻ.